0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ ആറ്റുകാൽ കെ സുബ്രഹ്മണ്യം വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ ഗിഞ്ചിറ. ആദ്യം പന്തുവരാളി രാഗത്തിൽ ആദ്യ താളവർണം കേൾക്കാം. രംഗസ്വാമി നട്ടുവനാർ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Dr. Shri Valsan G. Menon. He is accompanied on the violin by Shri Aattukal K. Balasubramaniam, on the mridangam by Shri Nanjil A.R. Arul, and on the ganjira by Shri Kadanar G. Anandakrishnan. He begins his Carnatic classical vocal recital with a varnam of Rangaswami Nattuvanar. ഇന്ദ്രാഗ് പന്തുവരാളി സെറ്റ് ടു ആദിതാൾ.

0: അടുത്തതായി മധ്യമാവധി രാഗത്തിൽ പാർത്ഥസാരഥി എന്ന കൃതി കേൾക്കാം. രൂപകതാളം രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ രചിച്ചത്.
1: കണ്ടിന്യൂയിങ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കമ്പോസിഷൻ ഓഫ് രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ, പാർത്ഥസാരഥി. ഇൻ ദ രാഗ് മധ്യമാവധി, സെറ്റ് ടു രൂപകതാൾ.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യം വയലിൻ, ശ്രീ നാഞ്ചിൽ AR അരുൾ മൃദംഗം, ശ്രീ കടനാട് G അനന്തകൃഷ്ണൻ ഗെഞ്ചിറ. ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച ഗാംഗേയ വസനധര എന്ന കൃതി കേൾക്കാം. രാഗം ഹമീർ കല്യാണി, ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Dr. Srivatsa J. Menon. He is accompanied on the violin by Shri Aattugal K. Balasubramaniam, on the mridangam by Shri Nanchil AR Arul, and on the ganjira by Shri Kadanar G. Anandakrishnan. Next.

0: അവസാനമായി പരസ് രാഗത്തിൽ സ്മരസുന്ദരാംഗുനി എന്ന കൃതി കേൾക്കാം. ആദിതാളം ധർമ്മപുരി സുബ്ബരായർ രചിച്ചത്.
1: ഡോക്ടർ ശ്രീ വത്സൻ ജി മേനൻ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് ധർമ്മപുരി സുബ്ബരായർ സ്മരസുന്ദരാംഗുനി ഇൻ ദ രാഗ് പരസ് സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യം വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, ശ്രീ കടനാട് ജി അനന്തകൃഷ്ണൻ ഗെഞ്ചിറ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ ബൈ ഡോക്ടർ ശ്രീ വത്സൻ ജെ മേനൻ. അക്കമ്പനിയിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യം ഓൺ ദ വയലിൻ, ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ കടനാജി അനന്തകൃഷ്ണൻ ഓൺ ദ ഗഞ്ചിറ. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം ഫോർ രാഗം 24/7 DTH.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീമതി ടി എച്ച് ലളിത, മൃദംഗം ശ്രീ വി സനൽകുമാർ. ആദ്യം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച മാം അവസദ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം നാട്ടക്കുറിഞ്ചി, രൂപകതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to flute recital by Guruvayur S. Shrikrishnan. He is accompanied on the violin by Shrimati T.H. Lalita and on the mridangam by Shri V. Sanil Kumar. He begins his flute recital with a composition of Maharaja Swadi Thirunal, Maam Avasada, in the rag Natakurunji, set to Rupakathal.

0: നാട്ടക്കുറിഞ്ചി രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച മാം അവസദ എന്ന കീർത്തനമാണ് കേട്ടത്. രൂപകതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, മാം അവസദ ഇൻ ദ രാഗ് നാട്ടക്കുറിഞ്ചി സെറ്റ് ടു രൂപകതാൾ.
0: ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച മീ വല്ല ഗുണദോഷമേമി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കാപി, ഖണ്ഡജാപ താളം.
1: Continuing his root recital, he will now present a composition of Saint Thyagaraja, Me Valla Guna Doshamemi, in the rag Kabi, set to Kandajapu Thal.

0: കാവ്യരാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച മീ വല്ല ഗുണദോഷമേമി എന്ന കീർത്തനമാണ് കേട്ടത്. ഖണ്ഡജാപ്പ് താളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സീൻ ത്യാഗരാജ, മീ വല്ല ഗുണദോഷമേമി ഇൻ ദി രാഗ് കാപി സെറ്റ് ടു ഖണ്ഡജാപ്പ് താൾ.
0: ഇനി ഇരയമ്മൻ തമ്പി രചിച്ച അടിമലരിണ തന്നെ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം മുഖാരി, ആദിതാളം.
1: നൗ ലിസൺ ടു ദ കോമ്പോസിഷൻ ഓഫ് ഇരയമ്മൻ തമ്പി അടിമലരിണ തന്നെ ഇൻ ദ രാഗ് മുഖാരി സെറ്റ് ടു ആദിതാൾ.

0: മുഖാരി രാഗത്തിൽ അടിമലരിണ തന്നെ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം ഇരയമ്മൻ തമ്പി രചിച്ചത്.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ഇരയമ്മൻ തമ്പി അടിമലരിണ തന്നെ ഇൻ ദ രാഗ് മുഖാരി സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി. വയലിൻ ശ്രീമതി TH ലളിത. മൃദംഗം ശ്രീ വി സനൽകുമാർ. ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച പങ്കജലോചന എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം കല്യാണി, മിശ്രചാപ്പ് താളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH. എനി ടൈം ഇൻ ദ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ. ഹിസ് അക്കംപനീഡ് ഓൺ ദ വയലിൻ ബൈ ശ്രീമതി TH ലളിത ആൻഡ് ഓൺ ദ മൃദംഗം ബൈ ശ്രീ വി സനൽകുമാർ. Next is a composition of Maharaja Swadi Tirunal Pankaja Lojana in the rag Kalyani set to Mishra Chappu Thaal.

0: കല്യാണി രാഗത്തിൽ മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച പങ്കജലോചന എന്ന കീർത്തനമാണ് കേട്ടത്. മിശ്രജാപ്പ് താളം.
1: You were listening to the composition of Maharaja

0: സ്വാതതിരുനാൾ പങ്കജ ലോചന ഇന്ദിരാഗ് കല്യാണി സെറ്റ് ടു മിശ്രചാപ്പത്താൾ.
1: അവസാനമായി ഭജൻ കേൾക്കാം, രാഗം മിശ്രഭൂപ്.
0: ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ കൺക്ലൂഡ്സ് ഹിസ് ലോട്ടസ് റെസൈറ്റൽ വിത്ത് എ ഭജൻ ഇന്ദിരാഗ് മിശ്രഭൂപ്.

0: മിശ്രഭൂപ് രാഗത്തിൽ ഭജനാണ് കേട്ടത്.
1: യു ആർ ലിസ്ണിംഗ് ടു എ ഭജൻ ഇൻ ദി രാഗ് മിശ്രഭൂപ്.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി. വയലിൻ ശ്രീമതി ടി എച്ച് ലളിത. മൃദംഗം ശ്രീ വി സനൽകുമാർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You are listening to Flute Recital by Guruvayur S. Shrikrishnan. Accompanying artist was Shrimati T.H. Lalita on the violin and Shri V. Sanilkumar on the mridangam. This program was brought to you by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

ഇനി സാമഗാന ലോല ജി എൻ ബാലസുബ്രഹ്മണ്യം സാഹിത്യം രാഗം ഹിന്ദോളം രൂപകതാളം ലിസൺ നൗ ടു സാമഗാന ലോല കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം ഇൻ രാഗ് ഹിന്ദോളം സെറ്റു താൾ രൂപക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ അരിയക്കുടി രാമാനുജ അയ്യങ്കർ പാടിയ കൃതികൾ കേൾക്കാം. കൂടെ പാടിയത് മധുരൈ കൃഷ്ണൻ, ടി എൻ കൃഷ്ണൻ വയലിൻ, പാലക്കാട് ടി എസ് മണി അയ്യർ മൃദംഗം. Now we bring you a vocal recital by Ariyakudi Ramanuja Iyengar. He was accompanied by Madurai Krishnan. On violin T.N. Krishnan. On mridangam Palakkad T.S. Mani Iyer. Adimai Maa Kelara. Ragam Revichandriga. Adithalam Thyagarajakriti. First composition of this concert is Maa Kelara in the raga Revichandriga. Set to Adithala, composed by Thyagaraja.

പരമപാവനരാമ പൂർവി കല്യാണിരാഗം ആദിതാളം രാമനാഥപുരം ശ്രീനിവാസ് അയ്യങ്കാർ രചിച്ചത്. നെക്സ്റ്റ് ഇസ് പരമപാവനരാമ ഇൻ ദ രാഗ പൂർവി കല്യാണി സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ.

മരിവേറെ ഗതി, ആനന്ദ ഭൈരവിരാഗം, മിശ്ര ചാപ്പതാളം, ശ്യാമശാസ്ത്രിയുടെ കൃതി. നെക്സ്റ്റ് ഇസ് മരിവേറെ ഗതി ഇന്ദരാഗ ആനന്ദ ഭൈരവി, സെറ്റു മിശ്ര ചാപ്പതാള, കമ്പോസ്ഡ് ബൈ ശ്യാമശാസ്ത്രി.

അരിയക്കുടി രാമാനുജയ്യങ്കാരുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ. ഹി വാസ് അക്കമ്പനീഡ് ബൈ മധുരൈ കൃഷ്ണൻ ഓൺ വയലിൻ, ടി എൻ കൃഷ്ണൻ ഓൺ മൃദംഗം, പാലക്കാട് ടി എസ് മണിയയ്യർ. മാ ജാനകി രാഗം കാംബോജി, ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഇസ് മാ ജാനകി ഇൻ ദ രാഗ കാംബോജി, സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

0: അവസാനമായി പുരന്ദരദാസർ കൃതി, രാഗം ചെഞ്ചുരുട്ടി, ആദിതാളം. ദ ലാസ്റ്റ് കോമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഈസ് കമ്പോസ്ഡ് ബൈ പുരന്ദരദാസ ഇൻ ദ രാഗ ചെഞ്ചുരുട്ടി, സെറ്റ് ടു ആദിതാള.
1: കലിയുഗദല്ലിയ രേ നാമവ.

അരിയക്കുടി രാമാനുജ അയ്യങ്കാരുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കൂടെ പാടിയത് മധുരൈ കൃഷ്ണൻ, ടി എൻ കൃഷ്ണൻ വയലിൻ, പാലക്കാട് ടി എസ് മണി അയ്യർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ. ഹി വാസ് അക്കമ്പനീഡ് ബൈ മധുരൈ കൃഷ്ണൻ ആൻഡ് ഓൺ വയലിൻ ബൈ ടി എൻ കൃഷ്ണൻ ആൻഡ് ഓൺ മൃദംഗം ബൈ പാലക്കാട് ടി എസ് മണി അയ്യർ. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 DTH ചാനൽ. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.